0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. മയക്കുമരുന്ന് ആസക്തികൾ മനുഷ്യത്വരഹിതമായ ലോകത്തിന്റെ പരാജയം എടുത്തുകാട്ടുന്നു പാപ്പ. മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെയും കുറ്റവാളി സംഘടനകൾ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെയും വെല്ലുവിളികൾക്കെതിരെയുള്ള ഐക്യദാർഢ്യവും ആഗോള പ്രതികരണങ്ങളും കെട്ടിപ്പടുക്കുന്നതിനുള്ള സഭയുടെയും പ്രാദേശിക സഭാസമൂഹങ്ങളുടെയും പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനായി ഓഗസ്റ്റ് മാസം 25 മുതൽ 27 വരെ വത്തിക്കാനിൽ വച്ച് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ അടങ്ങുന്ന ആളുകളുടെ ഒരു സമ്മേളനം നടന്നുവരുന്നു. 27-ാം തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ അംഗങ്ങളെ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് സന്ദേശം നൽകി. മനുഷ്യത്വരഹിതമായ ലോകത്തിന്റെ പരാജയം ഉയർത്തിക്കാട്ടുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് ആസക്തികൾ എന്നു പറഞ്ഞ പാപ്പ മയക്കുമരുന്ന് പ്രശ്നത്തെക്കുറിച്ചും നമ്മുടെ ചെറുപ്പക്കാരിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുക എന്നതാണ് ഏവരെയും ഒരുമിച്ചുകൂട്ടിയ പ്രമേയമെന്നും ചൂണ്ടിക്കാട്ടി. ഇത്തരം ആസക്തികളിൽ നിന്നും ആളുകളെ രക്ഷിക്കുന്നതിനായി ആവശ്യമായ 4 പാലങ്ങളെക്കുറിച്ചും പാപ്പ എടുത്തു പറഞ്ഞു. ആദ്യത്തെ പാലം സഭയും അന്താരാഷ്ട്ര സംഘടനകളും തമ്മിലാണ്. രണ്ടാമത്തെ പാലം ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള പാലമാണ്. ന്യൂറോ സയൻസ്, സൈക്യാട്രി, പൊതുജനാരോഗ്യം എന്നിവയുമായുള്ള മത്സരമല്ല, മറിച്ച് സുവിശേഷത്തിൽ അടിസ്ഥാനമാക്കി മനുഷ്യവ്യക്തിയെക്കുറിച്ചുള്ള അവിഭാജ്യമായ ധാരണ വളർത്തിയെടുക്കുക എന്നതാണ് സഭയുടെ കടമയെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. മൂന്നാമത്തെ പാലം വിവിധ ഭൂഖണ്ഡങ്ങൾക്കുള്ളിലെ തീർത്ഥാടകയായ സഭയ്ക്കുള്ളിലാണെന്നും 4-ാമത്തെ പാലം എക്യുമെനിക്കൽ ബന്ധങ്ങളാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ഒരു നല്ല കുടുംബത്തേക്കാൾ മികച്ച മയക്കുമരുന്നിനെതിരായ പ്രതിരോധമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ ജീവിതങ്ങളെ വളർത്തുകയും പരിപാലിക്കുകയും അവയ്ക്കായി പദ്ധതികൾ ഒരുക്കുകയും ചെയ്യേണ്ട ഇടവും അതുതന്നെയാണെന്നും ഓർമ്മപ്പെടുത്തി. നേപ്പാളിലെ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ പാപ്പ അതീവ ദുഃഖം രേഖപ്പെടുത്തി. നേപ്പാളിൽ ഭൂകമ്പത്തെ തുടർന്ന് ഹിമപാളികൾ ഇടിഞ്ഞുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ ഇരകളായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രാർത്ഥനകളും ആത്മീയ സാമീപ്യവും അറിയിച്ചുകൊണ്ട് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി ടെലിഗ്രാം സന്ദേശം പ്രാദേശിക സഭാ അധികാരികൾക്ക് അയച്ചു. വെള്ളപ്പൊക്കം മൂലമുണ്ടായ ജീവഹാനിയും നാശനഷ്ടങ്ങളും പരിശുദ്ധപിതാവ് അതീവ ദുഃഖത്തോടെ ശ്രവിച്ചുവെന്നും മരിച്ചവരുടെ ആത്മാക്കളെ സർവശക്തന്റെ കാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെന്നും ദുഃഖിക്കുന്ന കുടുംബങ്ങൾക്ക് ഹൃദയംഗമമായ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും സന്ദേശത്തിൽ എടുത്തു പറയുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പാപ്പ തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകി. കോട്ടയം അതിരൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ. സീറോ മലബാർ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയുടെ സിനഡ് പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പായുടെ മുൻകൂർ അനുമതിയോടെ കോട്ടയം ക്നാനായ അതിരൂപതയുടെ പുതിയ സഹായമെത്രാനായി ഫാദർ തോമസ് ആനിമോട്ടിലിനെ തെരഞ്ഞെടുത്തു. 1962 ജനുവരി 13-ാം തീയതി കേരളത്തിലെ പയ്യാവൂരിൽ ജനിച്ച ഫാദർ തോമസ് ആനിമോട്ടിൽ 1989 ഏപ്രിൽ 13-ാം തീയതിയാണ് വൈദികനായി അഭിഷിക്തനായത്. അതിരൂപതയുടെ പ്രോട്ടോസിഞ്ചല്ലൂസ് എന്ന നിലയിൽ തന്റെ കർത്തവ്യ മണ്ഡലത്തിൽ ആയിരിക്കുമ്പോഴാണ് സഹായമെത്രാൻ എന്ന പുതിയ ദൗത്യത്തിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെടുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം, ആർച്ച് ബിഷപ്പ് ഗാലഗർ മോസ്കോയിൽ. ഓഗസ്റ്റ് മാസം 24 മുതൽ 28 വരെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ സന്ദർശനവും വിവിധ കൂടിക്കാഴ്ചകളും നടത്തിവരികയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോയുമായി ആർച്ച് ബിഷപ്പ് നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ യുദ്ധവും സാധാരണക്കാരുടെ ദുരിതങ്ങളും അടിയന്തിരമായി അവസാനിപ്പിക്കണമെന്ന പാപ്പായുടെ ആഹ്വാനം ആവർത്തിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും വത്തിക്കാന്റെ പൂർണ്ണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. മ്യാൻമറിൽ വൈദിക സന്യസ്ത ദൈവവിളികൾ വർദ്ധിക്കുന്നു. മ്യാൻമറിലെ ആഭ്യന്തര സംഘർഷങ്ങളും ദാരിദ്ര്യവും ദുരിതങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിലും കത്തോലിക്ക സഭയിൽ പുതിയ ദൈവവിളികൾ വർദ്ധിക്കുന്നത് വലിയ പ്രത്യാശ നൽകുന്നു. ഓഗസ്റ്റ് മാസത്തിൽ നടന്ന വിവിധ ചടങ്ങുകളിലായി 3 പുതിയ വൈദികരും 4 ഡീക്കന്മാരും സഭയുടെ ശുശ്രൂഷ രംഗത്തേക്ക് കടന്നുവന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പയുടെ ദിലേക്സിത്തെ എന്ന ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ ആമുഖഭാഗം 1 മുതൽ 3 വരെയുള്ള ഖണ്ഡികകളെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

2025 ഒക്ടോബർ മാസം 4 പ്രസിദ്ധീകരിച്ച ലിയോ 14 പാപ്പായുടെ ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനമാണ് ദിലേക്സി തേ എന്നത്. ദരിദ്രർക്കുള്ള സേവനം എന്ന വിഷയത്തിൽ ഫ്രാൻസിസ് പാപ്പ ആരംഭിച്ച രചനയുടെ പൂർത്തീകരണമാണ് ലിയോ 14 പാപ്പായിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. സമൂഹത്തിലെ അധസ്ഥിത വർഗത്തോട് നാം കാണിക്കേണ്ടുന്ന കരുതലിനെ ഓർമ്മപ്പെടുത്തിയാണ് ഈ അപ്പസ്തോലിക പ്രബോധനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സഭയുടെ തുടക്കം മുതൽ ഇത്തരത്തിൽ ദരിദ്രരോടുള്ള പ്രത്യേകമായ ഒരു അടുപ്പം പുലർത്തിയിരുന്നുവെന്നതിന് ആദിമ സഭാചരിത്രം സാക്ഷ്യം നൽകുന്നുണ്ട്. ദിലേക്സി തേ എന്ന് ഈ അപ്പസ്തോലിക പ്രബോധനത്തിന് പേര് നൽകുവാൻ രണ്ടു പ്രധാനപ്പെട്ട കാരണങ്ങളെ ചൂണ്ടിക്കാണിക്കാം. അതിൽ ആദ്യത്തേത് കർത്താവിന് ദരിദ്രരായവരോടുള്ള പ്രത്യേകമായ പരിഗണനയും സ്നേഹവുമാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹായം ആവശ്യമായിട്ടുള്ളവരോട് നാം പരിഗണന കാണിക്കുമ്പോൾ ദൈവം നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ള സത്യവും ഇത് വെളിപ്പെടുത്തുന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യാവുന്ന ഈ പ്രബോധനത്തിന്റെ തലക്കെട്ട് ഒരു വാഗ്ദാനത്തിന്റെ ദൃഢത കൂടി വെളിപ്പെടുത്തുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ അവസാന ചാക്രിക ലേഖനമായ ദിലേക്സിത് നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു, ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തെ എടുത്തു പറയുകയും ഇന്നത്തെ ലോകത്തിൽ ആ തിരുഹൃദയത്തോടുള്ള ഭക്തി ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തിരുഹൃദയത്തോടുള്ള ആ ഭക്തിയാണ് നമ്മെ ദരിദ്രരോടുള്ള പരിഗണനയ്ക്കായി പ്രചോദിപ്പിക്കേണ്ടത്. കുരിശിന്റെ ചുവട്ടിൽ നിയമവാഴ്ചയോടുള്ള അന്ധമായ അടിയറവ് മൂലം കർത്താവിന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയ ആ മനുഷ്യന്റെ ഉള്ളിലും യേശുവിനോടുള്ള ഒരു തരിസ്നേഹം അവശേഷിപ്പിച്ചിരുന്നുവെന്നതിൽ തെല്ലും സംശയമില്ല. കർത്താവ് അവനെ നോക്കിയത് അവന്റെ ദുഷ്ടതയിലേക്കല്ല, മറിച്ച് അവന്റെ ആവശ്യങ്ങളിലേക്കാണ്. അതാണ് തിരുഹൃദയത്തിൽ നിന്നും സൗഖ്യത്തിന്റെ കാരുണ്യം ആ മനുഷ്യനിലേക്ക് ഒഴുക്കുവാൻ യേശു സ്വയം സമർപ്പിച്ചത്. ദരിദ്രരോടുള്ള നമ്മുടെ പരിഗണനയിൽ യേശു നമ്മോട് കാണിച്ച ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും അവരനെ ചേർത്തുപിടിക്കാനുമാണ് ഈ അപ്പസ്തോലിക പ്രബോധനം നമ്മെ ക്ഷണിക്കുന്നത്. വെളിപാട് പുസ്തകം 3:9 തിരുവചനമാണ് പ്രബോധനത്തിന്റെ ശീർഷകമായി ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിലെ 3 ഏഷ്യ മൈനറിലെ, ഇന്നത്തെ തുർക്കിയിലെ സ്മിർണയും ഫിലാദെൽഫിയയും ഉൾപ്പെടെയുള്ള സഭകളോടുള്ള ക്രിസ്തുവിന്റെ സന്ദേശങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഫിലാദെൽഫിയയിലെ സഭ ചെറുതായിരുന്നുവെങ്കിലും വിശ്വാസത്തിലും സഹനത്തിലും ഉറച്ചുനിന്ന സഭയായി ക്രിസ്തു അവരെ പ്രശംസിക്കുന്നുണ്ട്. അവരുടെ സമൂഹത്തിൽ ചില യഹൂദന്മാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും അവരെ ദൈവജനമല്ല എന്ന് ആരോപിക്കുകയും ചെയ്തു. അവരെ കർത്താവ് വിളിക്കുന്ന പേര് സാത്താന്റെ സഭ എന്നാണ്. ഇത് ഒരു ആത്മീയ പ്രതീകമാണ്. ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളെ ഇവ സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ സംരക്ഷണം ഉറപ്പാണ് എന്നുള്ളത് ഈ വചനം ഉറപ്പിച്ചു പറയുന്നു. ചെറിയ സഭയായ ഫിലാദെൽഫിയയെയും ക്രിസ്തു തന്റെ സ്നേഹത്താൽ സംരക്ഷിക്കുന്നു. ഈ സംരക്ഷണമാണ് ദരിദ്രരായ ആളുകൾക്ക് കർത്താവ് ഇന്നും വാഗ്ദാനം ചെയ്യുന്നത്. ഈ വചനഭാഗത്തുനിന്നും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന മറ്റൊരു വചനത്തിലേക്ക് പാപ്പ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അവൻ ശക്തരെ അവരുടെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിഭവങ്ങളാൽ നിറച്ചു, സമ്പന്നരെ വെറും കൈയോടെ അയച്ചു. പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതത്തിന്റെ ഈ ഏടുകൾ അവളുടെ ജീവിതത്തിന്റെ പ്രതിഫലനമായിരുന്നു. ലളിതമായ ഒരു കുടുംബത്തിലെ അംഗം, സാധാരണക്കാരിൽ സാധാരണക്കാരി, അങ്ങനെയുള്ള മറിയത്തെ ദൈവം തന്റെ പുത്രന് മാതാവായി തിരഞ്ഞെടുക്കുമ്പോൾ അവൾ ചോദിച്ച നിഷ്കളങ്കമായ ഒരു ചോദ്യമുണ്ട്: ഇത് എങ്ങനെ സംഭവിക്കും? ഇതിന്റെ ഉത്തരം പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവസിച്ചതായിരുന്നു. അതായത്, ഓരോ അധസ്ഥിതനും ദരിദ്രനും തന്റെ വേദനയിൽ നിലവിളിക്കുമ്പോൾ, നിശബ്ദമായി തന്റെ വേദനകൾ പങ്കുവയ്ക്കുമ്പോൾ കർത്താവ് നൽകുന്നത് നന്മകളുടെ നിറവായ ആത്മാവിനെയാണ്. ഇപ്രകാരം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, സ്നേഹിച്ചു, ഇനിയും സ്നേഹിക്കും. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതത്തിലെ വരികളും വെളിപാട് പുസ്തകത്തിലെ വചനങ്ങളും നമുക്ക് നൽകുന്ന അടയാളം ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ദിവ്യവും മാനുഷികവുമായ സ്നേഹമാണ്. ഇതുതന്നെയാണ് തിരുവിലാവിൽ നിന്നൊഴുകിയ ആ പരമമായ സ്നേഹരക്തവും. സമൂഹത്തിലെ ഏറ്റവും ചെറിയവരോട് യേശു കാണിച്ച സ്നേഹത്തെ എടുത്തുപറഞ്ഞുകൊണ്ടാണ് ഈ പ്രബോധനം ആരംഭിക്കുന്നത്. ഏറ്റവും ചെറിയ ആളുകൾക്കും അവരുടെ ന്യൂനതകൾക്കു നടുവിലും കൈമോശം വരാത്തത് അവരുടെ മനുഷ്യ അന്തസ്സാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിനും വലിയൊരു പാഠമാണ് നൽകുന്നത്.
അപരന്റെ കുറവുകൾ കണ്ടെത്തുവാനുള്ള മാനുഷിക പ്രലോഭനങ്ങൾക്കും ജിജ്ഞാസയ്ക്കും പകരം മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിലും ആവശ്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ കർത്താവിന്റെ സ്നേഹം നമ്മെ പ്രചോദിപ്പിക്കുന്നു. കർത്താവിന്റെ ഉപകരണങ്ങളായി നാം മാറുന്നുവെന്നാണ് പ്രബോധനം നമുക്ക് പറഞ്ഞുതരുന്നത്. പ്രബോധനത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഈ രചനയുടെ പിന്നിലെ ചരിത്രപരമായ ഏതാനും ഏടുകളും പാപ്പ വിവരിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ തന്റെ ജീവിതത്തിന്റെ അവസാന ഏടുകളിൽ ഇത്തരമൊരു പ്രബോധനം പ്രസിദ്ധീകരിക്കണം എന്ന ചിന്തയിൽ രചന ആരംഭിച്ചിരുന്നു. ദരിദ്രരോടുള്ള സഭയുടെ കരുതൽ എന്നുള്ളതായിരുന്നു പ്രധാന പ്രമേയം. ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിസ് പാപ്പായുടെ ഈ രചന പൂർത്തീകരിക്കുകയും അത് വിശ്വാസികൾക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഓരോരുത്തരും സ്വന്തം കാര്യം മാത്രം നോക്കി അവരുടേതായ ലോകത്തേക്ക് ചുരുങ്ങുന്ന അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ ആദ്യം ചിന്തിച്ചത് തന്റെ മുൻഗാമിയുടെ ആഗ്രഹങ്ങളിലേക്കാണ്. ഈ പദ്ധതി തനിക്കൊരു അവകാശമായി ലഭിച്ചുവെന്നും അവയിൽ തന്റെ ചിന്തകൾ കൂടി ചേർത്ത് പ്രസിദ്ധീകരിക്കുന്നുവെന്നും പാപ്പ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഈ തുടർച്ച പ്രബോധനത്തിന്റെ വലിയ പാഠം കൂടിയാണ്. അതായത്, അപരനിൽ നിന്നും എന്നിലേക്കുള്ള യാത്ര ഒരു തുടർച്ചയാണ് എന്നുള്ള സത്യം. ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനും ഞാനുമായി ഒരു ബന്ധം ഉണ്ടെന്നുള്ള പരമാർത്ഥം. അപരനിൽ ദൈവത്തെ തിരിച്ചറിയുക എന്നതാണ് ഈ ക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നമ്മെ സമർപ്പിക്കുന്നതിനും നമ്മെ ദരിദ്രരിലേക്ക് അടുപ്പിക്കാനുള്ള ആഗ്രഹത്തിനും ഫ്രാൻസിസ് പാപ്പ നൽകിയ സ്ഥാനം ലിയോ 14-ാമൻ പാപ്പ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കൂടാതെ ഇതാണ് വിശുദ്ധിയിലേക്കുള്ള മാർഗമെന്ന് കാണിച്ചു തരികയും ചെയ്യുന്നു. ദരിദ്രരിലും കഷ്ടപ്പെടുന്നവരിലും ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് നൽകുന്ന ആഹ്വാനം ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെയാണ് ക്രിസ്തുവിന്റെ ഹൃദയം വെളിപ്പെടുന്നത്. മദർ തെരേസയുടെ ഒരു ഉദാഹരണം ഇവിടെ എടുത്തു പറയുന്നത് ഏറെ ഉചിതമാണ്. വിശുദ്ധ മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെനിക്ക് കോടികൾ തന്നാലും കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ എനിക്കാവില്ല. ഞാനിത് ചെയ്യുന്നത് അവരിൽ ക്രിസ്തുവിനെ ഞാൻ ദർശിക്കുന്നതുകൊണ്ടാണ്. കരുണയുടെ മുഖങ്ങളായി ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 17-ും 18-ും തിരുവചനങ്ങളിൽ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ, ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. അതിനാൽ ഈ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ ആമുഖം നമുക്ക് വായനയ്ക്കുള്ള പ്രചോദനം നൽകുന്നതോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ലിജു പൊള്ളയിലിന്റെ വരികൾക്ക് അജിത് ബേബി സംഗീതം പകർന്ന ഗാനം ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. മയക്കുമരുന്ന് ആസക്തികൾ മനുഷ്യത്വരഹിതമായ ലോകത്തിന്റെ പരാജയം എടുത്തുകാട്ടുന്നു പാപ്പ. മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെയും കുറ്റവാളി സംഘടനകൾ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെയും വെല്ലുവിളികൾക്കെതിരെയുള്ള ഐക്യദാർഢ്യവും ആഗോള പ്രതികരണങ്ങളും കെട്ടിപ്പടുക്കുന്നതിനുള്ള സഭയുടെയും പ്രാദേശിക സഭാസമൂഹങ്ങളുടെയും പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനായി ഓഗസ്റ്റ് മാസം 25 മുതൽ 27 വരെ വത്തിക്കാനിൽ വച്ച് ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ അടങ്ങുന്ന ആളുകളുടെ ഒരു സമ്മേളനം നടന്നുവരുന്നു. 27-ാം തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ അംഗങ്ങളെ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് സന്ദേശം നൽകി. മനുഷ്യത്വരഹിതമായ ലോകത്തിന്റെ പരാജയം ഉയർത്തിക്കാട്ടുന്ന സങ്കീർണമായ ഒരു പ്രതിഭാസമാണ് ആസക്തികൾ എന്ന് പറഞ്ഞ പാപ്പ മയക്കുമരുന്ന് പ്രശ്നത്തെക്കുറിച്ചും നമ്മുടെ ചെറുപ്പക്കാരിൽ അവ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുക എന്നതാണ് ഏവരെയും ഒരുമിച്ചു കൂട്ടിയ പ്രമേയമെന്നും ചൂണ്ടിക്കാട്ടി. ഇത്തരം ആസക്തികളിൽ നിന്നും ആളുകളെ രക്ഷിക്കുന്നതിനായി ആവശ്യമായ 4 പാലങ്ങളെക്കുറിച്ചും പാപ്പ എടുത്തു പറഞ്ഞു. ആദ്യത്തെ പാലം സഭയും അന്താരാഷ്ട്ര സംഘടനകളും തമ്മിലാണ്. രണ്ടാമത്തെ പാലം ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള പാലമാണ്. ന്യൂറോ സയൻസ്, സൈക്യാട്രി, പൊതുജനാരോഗ്യം എന്നിവയുമായുള്ള മത്സരമല്ല, മറിച്ച് സുവിശേഷത്തിൽ അടിസ്ഥാനമാക്കി മനുഷ്യവ്യക്തിയെക്കുറിച്ചുള്ള അവിഭാജ്യമായ ധാരണ വളർത്തിയെടുക്കുക എന്നതാണ് സഭയുടെ കടമയെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. മൂന്നാമത്തെ പാലം വിവിധ ഭൂഖണ്ഡങ്ങൾക്കുള്ളിലെ തീർത്ഥാടകയായ സഭയ്ക്കുള്ളിലാണെന്നും 4-ാമത്തെ പാലം എക്യുമെനിക്കൽ ബന്ധങ്ങളാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ഒരു നല്ല കുടുംബത്തേക്കാൾ മികച്ച മയക്കുമരുന്നിനെതിരായ പ്രതിരോധമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ ജീവിതങ്ങളെ വളർത്തുകയും പരിപാലിക്കുകയും അവയ്ക്കായി പദ്ധതികൾ ഒരുക്കുകയും ചെയ്യേണ്ട ഇടവും അതുതന്നെയാണെന്നും ഓർമ്മപ്പെടുത്തി. നേപ്പാളിലെ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ പാപ്പ അതീവ ദുഃഖം രേഖപ്പെടുത്തി. നേപ്പാളിൽ ഭൂകമ്പത്തെ തുടർന്ന് ഹിമപാളികൾ ഇടിഞ്ഞുണ്ടായ വെള്ളപ്പൊക്ക ദുരന്തത്തിൽ ഇരകളായവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രാർത്ഥനകളും ആത്മീയ സാമീപ്യവും അറിയിച്ചുകൊണ്ട് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയത്രോ പരോളിന്റെ കയ്യൊപ്പോടുകൂടി ടെലിഗ്രാം സന്ദേശം പ്രാദേശിക സഭാ അധികാരികൾക്ക് അയച്ചു. വെള്ളപ്പൊക്കം മൂലമുണ്ടായ ജീവഹാനിയും നാശനഷ്ടങ്ങളും പരിശുദ്ധപിതാവ് അതീവ ദുഃഖത്തോടെ ശ്രവിച്ചുവെന്നും മരിച്ചവരുടെ ആത്മാക്കളെ സർവശക്തന്റെ കാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെന്നും ദുഃഖിക്കുന്ന കുടുംബങ്ങൾക്ക് ഹൃദയംഗമമായ അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും സന്ദേശത്തിൽ എടുത്തു പറയുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പാപ്പ തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകി. കോട്ടയം അതിരൂപതയ്ക്ക് പുതിയ സഹായമെത്രാൻ. സീറോ മലബാർ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയുടെ സിനഡ് പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പായുടെ മുൻകൂർ അനുമതിയോടെ കോട്ടയം ക്നാനായ അതിരൂപതയുടെ പുതിയ സഹായമെത്രാനായി ഫാദർ തോമസ് ആനിമോട്ടിലിനെ തിരഞ്ഞെടുത്തു. 1962 ജനുവരി 13-ാം തീയതി കേരളത്തിലെ പയ്യാവൂരിൽ ജനിച്ച ഫാദർ തോമസ് ആനിമോട്ടിൽ 1989 ഏപ്രിൽ 13-ാം തീയതിയാണ് വൈദികനായി അഭിഷിക്തനായത്. അതിരൂപതയുടെ പ്രോട്ടോസിഞ്ചല്ലൂസ് എന്ന നിലയിൽ തന്റെ കർത്തവ്യ മണ്ഡലത്തിൽ ആയിരിക്കുമ്പോഴാണ് സഹായമെത്രാൻ എന്ന പുതിയ ദൗത്യത്തിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെടുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം, ആർച്ച് ബിഷപ്പ് ഗാലഗർ മോസ്കോയിൽ. ഓഗസ്റ്റ് മാസം 24 മുതൽ 28 വരെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ സന്ദർശനവും വിവിധ കൂടിക്കാഴ്ചകളും നടത്തിവരികയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോയുമായി ആർച്ച് ബിഷപ്പ് നടത്തിയ കൂടിക്കാഴ്ച വേളയിൽ യുദ്ധവും സാധാരണക്കാരുടെ ദുരിതങ്ങളും അടിയന്തിരമായി അവസാനിപ്പിക്കണമെന്ന പാപ്പായുടെ ആഹ്വാനം ആവർത്തിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും വത്തിക്കാന്റെ പൂർണ്ണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. മ്യാൻമറിൽ വൈദിക സന്യസ്ത ദൈവവിളികൾ വർദ്ധിക്കുന്നു. മ്യാൻമറിലെ ആഭ്യന്തര സംഘർഷങ്ങളും ദാരിദ്ര്യവും ദുരിതങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിലും കത്തോലിക്ക സഭയിൽ പുതിയ ദൈവവിളികൾ വർദ്ധിക്കുന്നത് വലിയ പ്രത്യാശ നൽകുന്നു. ഓഗസ്റ്റ് മാസത്തിൽ നടന്ന വിവിധ ചടങ്ങുകളിലായി 3 പുതിയ വൈദികരും 4 ഡീക്കന്മാരും സഭയുടെ ശുശ്രൂഷ രംഗത്തേക്ക് കടന്നുവന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പയുടെ ദിലേക്സിത്തെ എന്ന ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ ആമുഖഭാഗം 1 മുതൽ 3 വരെയുള്ള ഖണ്ഡികകളെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

2025 ഒക്ടോബർ മാസം 4 തീയതി പ്രസിദ്ധീകരിച്ച ലിയോ 14 പാപ്പായുടെ ആദ്യത്തെ അപ്പസ്തോലിക പ്രബോധനമാണ് ദിലേക്സി തേ എന്നത്. ദരിദ്രർക്കുള്ള സേവനം എന്ന വിഷയത്തിൽ ഫ്രാൻസിസ് പാപ്പ ആരംഭിച്ച രചനയുടെ പൂർത്തീകരണമാണ് ലിയോ 14 പാപ്പായിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. സമൂഹത്തിലെ അധസ്ഥിത വർഗത്തോട് നാം കാണിക്കേണ്ടുന്ന കരുതലിനെ ഓർമ്മപ്പെടുത്തിയാണ് ഈ അപ്പസ്തോലിക പ്രബോധനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സഭയുടെ തുടക്കം മുതൽ ഇത്തരത്തിൽ ദരിദ്രരോടുള്ള പ്രത്യേകമായ ഒരു അടുപ്പം പുലർത്തിയിരുന്നുവെന്നതിന് ആദിമ സഭാചരിത്രം സാക്ഷ്യം നൽകുന്നുണ്ട്. ദിലേക്സി തേ എന്ന് ഈ അപ്പസ്തോലിക പ്രബോധനത്തിന് പേര് നൽകുവാൻ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളെ ചൂണ്ടിക്കാണിക്കാം. അതിൽ ആദ്യത്തേത് കർത്താവിന് ദരിദ്രരായവരോടുള്ള പ്രത്യേകമായ പരിഗണനയും സ്നേഹവുമാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹായം ആവശ്യമായിട്ടുള്ളവരോട് നാം പരിഗണന കാണിക്കുമ്പോൾ ദൈവം നമ്മെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ള സത്യവും ഇത് വെളിപ്പെടുത്തുന്നു. ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്യാവുന്ന ഈ പ്രബോധനത്തിന്റെ തലക്കെട്ട് ഒരു വാഗ്ദാനത്തിന്റെ ദൃഢത കൂടി വെളിപ്പെടുത്തുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ അവസാന ചാക്രിക ലേഖനമായ ദിലെക്സിത് നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു. ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തെ എടുത്തു പറയുകയും ഇന്നത്തെ ലോകത്തിൽ ആ തിരുഹൃദയത്തോടുള്ള ഭക്തി ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തിരുഹൃദയത്തോടുള്ള ആ ഭക്തിയാണ് നമ്മെ ദരിദ്രരോടുള്ള പരിഗണനയ്ക്കായി പ്രചോദിപ്പിക്കേണ്ടത്. കുരിശിന്റെ ചുവട്ടിൽ നിയമവാഴ്ചയോടുള്ള അന്ധമായ അടിയറവ് മൂലം കർത്താവിന്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയ ആ മനുഷ്യന്റെ ഉള്ളിലും യേശുവിനോടുള്ള ഒരു തരിസ്നേഹം അവശേഷിപ്പിച്ചിരുന്നുവെന്നതിൽ തെല്ലും സംശയമില്ല. കർത്താവ് അവനെ നോക്കിയത് അവന്റെ ദുഷ്ടതയിലേക്കല്ല, മറിച്ച് അവന്റെ ആവശ്യങ്ങളിലേക്കാണ്. അതാണ് തിരുഹൃദയത്തിൽ നിന്നും സൗഖ്യത്തിന്റെ കാരുണ്യം ആ മനുഷ്യനിലേക്ക് ഒഴുക്കുവാൻ യേശു സ്വയം സമർപ്പിച്ചത്. ദരിദ്രരോടുള്ള നമ്മുടെ പരിഗണനയിൽ യേശു നമ്മോട് കാണിച്ച ഈ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും അവരനെ ചേർത്തുപിടിക്കാനുമാണ് ഈ അപ്പസ്തോലിക പ്രബോധനം നമ്മെ ക്ഷണിക്കുന്നത്. വെളിപാട് പുസ്തകം 3:9 തിരുവചനമാണ് പ്രബോധനത്തിന്റെ ശീർഷകമായി ഉപയോഗിച്ചിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിലെ 3 ഏഷ്യ മൈനറിലെ, ഇന്നത്തെ തുർക്കിയിലെ സ്മിർണയും ഫിലാദെൽഫിയയും ഉൾപ്പെടെയുള്ള സഭകളോടുള്ള ക്രിസ്തുവിന്റെ സന്ദേശങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഫിലാദെൽഫിയയിലെ സഭ ചെറുതായിരുന്നുവെങ്കിലും വിശ്വാസത്തിലും സഹനത്തിലും ഉറച്ചുനിന്ന സഭയായി ക്രിസ്തു അവരെ പ്രശംസിക്കുന്നുണ്ട്. അവരുടെ സമൂഹത്തിൽ ചില യഹൂദന്മാർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും അവരെ ദൈവജനമല്ല എന്ന് ആരോപിക്കുകയും ചെയ്തു. അവരെ കർത്താവ് വിളിക്കുന്ന പേര് സാത്താന്റെ സഭ എന്നാണ്. ഇത് ഒരു ആത്മീയ പ്രതീകമാണ്. ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളെ ഇവ സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ സംരക്ഷണം ഉറപ്പാണ് എന്നുള്ളത് ഈ വചനം ഉറപ്പിച്ചു പറയുന്നു. ചെറിയ സഭയായ ഫിലാദെൽഫിയയെയും ക്രിസ്തു തന്റെ സ്നേഹത്താൽ സംരക്ഷിക്കുന്നു. ഈ സംരക്ഷണമാണ് ദരിദ്രരായ ആളുകൾക്ക് കർത്താവ് ഇന്നും വാഗ്ദാനം ചെയ്യുന്നത്. ഈ വചനഭാഗത്തുനിന്നും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന മറ്റൊരു വചനത്തിലേക്ക് പാപ്പ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അവൻ ശക്തരെ അവരുടെ സിംഹാസനങ്ങളിൽ നിന്നും ഇറക്കി, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിഭവങ്ങളാൽ നിറച്ചു, സമ്പന്നരെ വെറും കൈയോടെ അയച്ചു. പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതത്തിന്റെ ഈ ഏടുകൾ അവളുടെ ജീവിതത്തിന്റെ പ്രതിഫലനമായിരുന്നു. ലളിതമായ ഒരു കുടുംബത്തിലെ അംഗം, സാധാരണക്കാരിൽ സാധാരണക്കാരി, അങ്ങനെയുള്ള മറിയത്തെ ദൈവം തന്റെ പുത്രന് മാതാവായി തിരഞ്ഞെടുക്കുമ്പോൾ അവൾ ചോദിച്ച നിഷ്കളങ്കമായ ഒരു ചോദ്യമുണ്ട്: ഇത് എങ്ങനെ സംഭവിക്കും? ഇതിന്റെ ഉത്തരം പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവസിച്ചതായിരുന്നു. അതായത്, ഓരോ അധസ്ഥിതനും ദരിദ്രനും തന്റെ വേദനയിൽ നിലവിളിക്കുമ്പോൾ, നിശബ്ദമായി തന്റെ വേദനകൾ പങ്കുവയ്ക്കുമ്പോൾ കർത്താവ് നൽകുന്നത് നന്മകളുടെ നിറവായ ആത്മാവിനെയാണ്. ഇപ്രകാരം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, സ്നേഹിച്ചു, ഇനിയും സ്നേഹിക്കും. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതത്തിലെ വരികളും വെളിപാട് പുസ്തകത്തിലെ വചനങ്ങളും നമുക്ക് നൽകുന്ന അടയാളം ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ദിവ്യവും മാനുഷികവുമായ സ്നേഹമാണ്. ഇതുതന്നെയാണ് തിരുവിലാവിൽ നിന്നൊഴുകിയ ആ പരമമായ സ്നേഹരക്തവും. സമൂഹത്തിലെ ഏറ്റവും ചെറിയവരോട് യേശു കാണിച്ച സ്നേഹത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പ്രബോധനം ആരംഭിക്കുന്നത്. ഏറ്റവും ചെറിയ ആളുകൾക്കും അവരുടെ ന്യൂനതകൾക്കു നടുവിലും കൈമോശം വരാത്തത് അവരുടെ മനുഷ്യ അന്തസ്സാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിനും വലിയൊരു പാഠമാണ് നൽകുന്നത്.
അപരന്റെ കുറവുകൾ കണ്ടെത്തുവാനുള്ള മാനുഷിക പ്രലോഭനങ്ങൾക്കും ജിജ്ഞാസയ്ക്കും പകരം മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിലും ആവശ്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ കർത്താവിന്റെ സ്നേഹം നമ്മെ പ്രചോദിപ്പിക്കുന്നു. കർത്താവിന്റെ ഉപകരണങ്ങളായി നാം മാറുന്നുവെന്നാണ് പ്രബോധനം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രബോധനത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഈ രചനയുടെ പിന്നിലെ ചരിത്രപരമായ ഏതാനും ഏടുകളും പാപ്പ വിവരിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ തന്റെ ജീവിതത്തിന്റെ അവസാന ഏടുകളിൽ ഇത്തരമൊരു പ്രബോധനം പ്രസിദ്ധീകരിക്കണം എന്ന ചിന്തയിൽ രചന ആരംഭിച്ചിരുന്നു. ദരിദ്രരോടുള്ള സഭയുടെ കരുതൽ എന്നുള്ളതായിരുന്നു പ്രധാന പ്രമേയം. ലിയോ പതിനാലാമൻ പാപ്പ ഫ്രാൻസിസ് പാപ്പായുടെ ഈ രചന പൂർത്തീകരിക്കുകയും അത് വിശ്വാസികൾക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഓരോരുത്തരും സ്വന്തം കാര്യം മാത്രം നോക്കി അവരുടേതായ ലോകത്തേക്ക് ചുരുങ്ങുന്ന അവസരത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ ആദ്യം ചിന്തിച്ചത് തന്റെ മുൻഗാമിയുടെ ആഗ്രഹങ്ങളിലേക്കാണ്. ഈ പദ്ധതി തനിക്കൊരു അവകാശമായി ലഭിച്ചുവെന്നും അവയിൽ തന്റെ ചിന്തകൾ കൂടി ചേർത്ത് പ്രസിദ്ധീകരിക്കുന്നുവെന്നും പാപ്പ തന്നെ എടുത്തു പറയുന്നുണ്ട്. ഈ തുടർച്ച പ്രബോധനത്തിന്റെ വലിയ പാഠം കൂടിയാണ്. അതായത്, അപരനിൽ നിന്നും എന്നിലേക്കുള്ള യാത്ര ഒരു തുടർച്ചയാണ് എന്നുള്ള സത്യം. ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനും ഞാനുമായി ഒരു ബന്ധം ഉണ്ടെന്നുള്ള പരമാർത്ഥം. അപരനിൽ ദൈവത്തെ തിരിച്ചറിയുക എന്നതാണ് ഈ ക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നമ്മെ സമർപ്പിക്കുന്നതിനും നമ്മെ ദരിദ്രരിലേക്ക് അടുപ്പിക്കാനുള്ള ആഗ്രഹത്തിനും ഫ്രാൻസിസ് പാപ്പ നൽകിയ സ്ഥാനം ലിയോ പതിനാലാമൻ പാപ്പ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കൂടാതെ ഇതാണ് വിശുദ്ധിയിലേക്കുള്ള മാർഗമെന്ന് കാണിച്ചു തരികയും ചെയ്യുന്നു. ദരിദ്രരിലും കഷ്ടപ്പെടുന്നവരിലും ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് നൽകുന്ന ആഹ്വാനം ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെയാണ് ക്രിസ്തുവിന്റെ ഹൃദയം വെളിപ്പെടുന്നത്. മദർ തെരേസയുടെ ഒരു ഉദാഹരണം ഇവിടെ എടുത്തു പറയുന്നത് ഏറെ ഉചിതമാണ്. വിശുദ്ധ മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെനിക്ക് കോടികൾ തന്നാലും കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ എനിക്കാവില്ല. ഞാനിത് ചെയ്യുന്നത് അവരിൽ ക്രിസ്തുവിനെ ഞാൻ ദർശിക്കുന്നതുകൊണ്ടാണ്. കരുണയുടെ മുഖങ്ങളായി ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ സ്ലിഹ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം 17-18 തിരുവചനങ്ങളിൽ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ, ലൗകിക സമ്പത്ത് ഉണ്ടായിരിക്കെ ഒരുവൻ തന്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. അതിനാൽ ഈ അപ്പസ്തോലിക പ്രബോധനത്തിന്റെ ആമുഖം നമുക്ക് വായനയ്ക്കുള്ള പ്രചോദനം നൽകുന്നതോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ലിജു പൊള്ളയിലിന്റെ വരികൾക്ക് അജിത് ബേബി സംഗീതം പകർന്ന ഗാനം ആലാപനം കെസ്റ്റർ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന്റെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. സ്നേഹത്താൽ പ്രചോദിതരായി വേണം അപരനെ സഹായിക്കുവാൻ പാപ്പ. ലോകമെമ്പാടുമുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭയിലെ ഒരു പ്രമുഖ സന്നദ്ധ സംഘടനയായ വിൻസെന്റ് പോൾ സൊസൈറ്റിയിലെ അമേരിക്കയിൽ നിന്നും റോമിൽ എത്തിച്ചേർന്ന പ്രവർത്തകരെ ഓഗസ്റ്റ് മാസം 28 വത്തിക്കാനിൽ

ചെയ്യുന്നതിനായി കർത്താവുമായുള്ള ഈ ബന്ധം ഇനിയും പരിപോഷിപ്പിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പ്രാർത്ഥനയും സാമൂഹിക നീതിയും കേവലം പരസ്പര പൂരകമല്ല, വാസ്തവത്തിൽ അഭേദ്യമാണെന്ന് വിശുദ്ധ ബിൻസെന്റ് ഇപ്പോൾ തെളിയിച്ചുവെന്നും ഈ മാതൃക ഏവരും പിന്തുടരണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. മനുഷ്യബുദ്ധിയുടെ പകരം വയ്ക്കാനാവാത്ത മാഹാത്മ്യം മറന്നുപോകരുത് പാപ്പ. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സമകാലിക പൊതുഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ പഠനത്തിനും മെച്ചപ്പെടുത്തലിനും വേണ്ടി 1930 ബ്രസൽസിൽ സ്ഥാപിതമായ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസസിലെ അംഗങ്ങളെ ഓഗസ്റ്റ് മാസം 28 വത്തിക്കാനിൽ ലിയോ 14 പാപ്പ സ്വീകരിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സ്ഥാപനം നൽകുന്ന ആഹ്വാനം നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള തന്റെ സമീപകാല ചാക്രിക ലേഖനത്തോട് പൊരുത്തപ്പെടുന്നതാണെന്ന സന്തോഷം പാപ്പ പങ്കുവച്ചു. ഏവരുടെയും ജീവിതരീതിയെ അടുത്തു ബാധിക്കുന്നതും സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വ്യാപിച്ചുകിടക്കുന്നതുമായ ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാതിരിക്കുക സാധ്യമല്ലെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ഇത്തരം നൂതനാശയങ്ങളുടെ വികസനത്തിന്റെ വേഗത ഭാവിയിൽ ഇവയെ നിയന്ത്രിക്കുവാൻ സാധിക്കുമോ എന്ന സംശയം ഉണർത്തുന്നതായും പാപ്പ ചൂണ്ടിക്കാണിച്ചു. സ്വന്തം കണ്ടുപിടുത്തങ്ങളുടെ ഇരയാകുവാനുള്ള അപകട സാധ്യത മനുഷ്യൻ തന്നെ നേരിടേണ്ടി വരുമോ എന്ന് ചിന്തിക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. സാങ്കേതിക ഉപകരണങ്ങൾക്ക് മുൻപിൽ മനുഷ്യബുദ്ധിയുടെ പകരം വയ്ക്കുവാനാവാത്ത സ്വഭാവം വീണ്ടും ഉറപ്പിക്കുവാൻ ഈ സ്ഥാപനം നൽകുന്ന ചിന്തോദ്ദീപകമായ ആശയങ്ങളെയും പാപ്പ അഭിനന്ദിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പാപ്പായുടെ ഔദ്യോഗിക പരിപാടികൾ പ്രസിദ്ധീകരിച്ചു. 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ലിയോ 14 പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന വിവിധ തിരുക്കർമ്മങ്ങളുടെയും സന്ദർശനങ്ങളുടെയും ഔദ്യോഗിക കലണ്ടർ വത്തിക്കാനിലെ പൊന്തിഫിക്കൽ തിരുക്കർമ്മങ്ങൾക്കായുള്ള വിഭാഗം പ്രസിദ്ധീകരിച്ചു. സെപ്റ്റംബർ മാസം 7 വൈകുന്നേരം 6 റോമിന് പുറത്തുള്ള ജനസ്ഥാനോ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന സദുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കും. സെപ്റ്റംബർ മാസം 25 മുതൽ 28 ഫ്രാൻസിലേക്ക് പാപ്പ അപ്പസ്തോലിക സന്ദർശനവും നടത്തും. ഈ യാത്രയുടെ ഭാഗമായി പാപ്പ യുനെസ്കോയുടെ ആസ്ഥാനവും സന്ദർശിക്കും. ഒക്ടോബർ മാസം 8 വൈകുന്നേരം 6 വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ വെച്ച് പൊന്തിഫിക്കൽ സർവകലാശാലകളുടെ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കും. ഒക്ടോബർ മാസം 14 രാവിലെ 10 അമോറിസ് ലെത്തീസ്യ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 10th വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് പരിശുദ്ധ പിതാവ് വിശുദ്ധ ബലിയർപ്പിക്കും. റഷ്യയിൽ സഭ സമാധാനത്തിനായി പാലങ്ങൾ പണിയണം, ആർച്ച് ബിഷപ്പ് ഗലഗർ. ഓഗസ്റ്റ് മാസം 24 റഷ്യയിൽ സന്ദർശനം നടത്തുന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും ഉള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗലഗർ സമാധാനത്തിനായുള്ള ശ്രമങ്ങളിൽ സഭയുടെ പങ്കിനെ എടുത്തു പറഞ്ഞു. നേപ്പാളിൽ കുട്ടികൾക്ക് അടിയന്തര സഹായം ആവശ്യം, യുനിസെഫ് സംഘടന. നേപ്പാളിലെ രസുവ, നുവാക്കോട്ട്, ഡാർഡിംഗ് ജില്ലകളിൽ അപ്രതീക്ഷിതമായുണ്ടായ മിന്നൽ പ്രളയത്തിൽ 17,000 കുട്ടികൾക്ക് അടിയന്തര മാനുഷിക സഹായം ആവശ്യമാണെന്ന് യുനിസെഫ് സംഘടന അറിയിച്ചു. പ്രളയത്തിൽ ഇതുവരെ 14 കുട്ടികളടക്കം 300 ആളുകൾ മരണപ്പെടുകയും നിരവധി സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും തകരുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനം അനീഷ് ബാബു പാലമോട്ടിലിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന മറ്റൊരു ഗാനമാണ് ഇനി കേൾക്കുന്നത്. സുജൻ മലയിൽ വരികളെഴുതി ബൽറാം ആലപിച്ച ഈ ഗാനം നമുക്ക് കേൾക്കാം.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേക്ഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. സ്നേഹത്താൽ പ്രചോദിതരായി വേണം അപരനെ സഹായിക്കുവാൻ പാപ്പ. ലോകമെമ്പാടുമുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭയിലെ ഒരു പ്രമുഖ സന്നദ്ധ സംഘടനയായ വിൻസെന്റ് ഡിപോൾ സൊസൈറ്റിയിലെ അമേരിക്കയിൽ നിന്നും റോമിൽ എത്തിച്ചേർന്ന പ്രവർത്തകരെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി വത്തിക്കാനിൽ ലിയോ 14-ാമൻ പാപ്പ സ്വകാര്യ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചു. നിത്യനഗരമായ റോമിൽ തീർത്ഥാടകരെന്ന നിലയിൽ എത്തുമ്പോൾ അത് ഏവരുടെയും വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും കർത്താവിനെയും അവിടുത്തെ സഭയെയും സേവിക്കുവാനുള്ള ആഗ്രഹം ആഴത്തിലാക്കുകയും ചെയ്യട്ടെയെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ ആശംസിച്ചു. ദൈവദത്തമായ ദാനങ്ങളും കഴിവുകളും സൗജന്യമായി സമർപ്പിക്കുന്നതിലൂടെ സേവനത്തിലൂടെ ദൈവരാജ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള വിശ്വാസ സാക്ഷ്യം നൽകുന്നവരാണ് വിൻസെന്റ് ഡിപോൾ സൊസൈറ്റി അംഗങ്ങൾ എന്ന് പാപ്പ പറഞ്ഞു. കർത്താവിന്റെ കൃപ ഏവരുടെയും സേവനത്തെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനായി കർത്താവുമായുള്ള ഈ ബന്ധം ഇനിയും പരിപോഷിപ്പിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. പ്രാർത്ഥനയും സാമൂഹിക നീതിയും കേവലം പരസ്പര പൂരകമല്ല, വാസ്തവത്തിൽ അഭേദ്യമാണെന്ന് വിശുദ്ധ വിൻസെന്റ് ഡിപോൾ തെളിയിച്ചുവെന്നും ഈ മാതൃക ഏവരും പിന്തുടരണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. മനുഷ്യബുദ്ധിയുടെ പകരം വയ്ക്കാനാവാത്ത മാഹാത്മ്യം മറന്നുപോകരുത് പാപ്പ. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സമകാലിക പൊതുഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ പഠനത്തിനും മെച്ചപ്പെടുത്തലിനും വേണ്ടി 1930 ബ്രസൽസിൽ സ്ഥാപിതമായ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സയൻസസിലെ അംഗങ്ങളെ ഓഗസ്റ്റ് മാസം 28-ാം തീയതി വത്തിക്കാനിൽ ലിയോ 14-ാമൻ പാപ്പ സ്വീകരിക്കുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സ്ഥാപനം നൽകുന്ന ആഹ്വാനം നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള തന്റെ സമീപകാല ചാക്രിക ലേഖനത്തോട് പൊരുത്തപ്പെടുന്നതാണെന്ന സന്തോഷം പാപ്പ പങ്കുവച്ചു. ഏവരുടെയും ജീവിതരീതിയെ അടുത്തു ബാധിക്കുന്നതും സാമൂഹിക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നതുമായ ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാതിരിക്കുക സാധ്യമല്ലെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ഇത്തരം നൂതനാശയങ്ങളുടെ വികസനത്തിന്റെ വേഗത ഭാവിയിൽ ഇവയെ നിയന്ത്രിക്കുവാൻ സാധിക്കുമോ എന്ന സംശയം ഉണർത്തുന്നതായും പാപ്പ ചൂണ്ടിക്കാണിച്ചു. സ്വന്തം കണ്ടുപിടുത്തങ്ങളുടെ ഇരയാകുവാനുള്ള അപകട സാധ്യത മനുഷ്യൻ തന്നെ നേരിടേണ്ടി വരുമോ എന്ന് ചിന്തിക്കുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. സാങ്കേതിക ഉപകരണങ്ങൾക്ക് മുൻപിൽ മനുഷ്യബുദ്ധിയുടെ പകരം വയ്ക്കുവാനാവാത്ത സ്വഭാവം വീണ്ടും ഉറപ്പിക്കുവാൻ ഈ സ്ഥാപനം നൽകുന്ന ചിന്തോദ്ദീപകമായ ആശയങ്ങളെയും പാപ്പ അഭിനന്ദിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പാപ്പായുടെ ഔദ്യോഗിക പരിപാടികൾ പ്രസിദ്ധീകരിച്ചു. 2026 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ലിയോ 14-ാമൻ പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന വിവിധ തിരുക്കർമ്മങ്ങളുടെയും സന്ദർശനങ്ങളുടെയും ഔദ്യോഗിക കലണ്ടർ വത്തിക്കാനിലെ പൊന്തിഫിക്കൽ തിരുക്കർമ്മങ്ങൾക്കായുള്ള വിഭാഗം പ്രസിദ്ധീകരിച്ചു. സെപ്റ്റംബർ മാസം 7-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് റോമിന് പുറത്തുള്ള ജനസ്ഥാന പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന സദുപദേശങ്ങളുടെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കും. സെപ്റ്റംബർ മാസം 25 മുതൽ 28 വരെ ഫ്രാൻസിലേക്ക് പാപ്പ അപ്പസ്തോലിക സന്ദർശനവും നടത്തും. ഈ യാത്രയുടെ ഭാഗമായി പാപ്പ യുനെസ്കോയുടെ ആസ്ഥാനവും സന്ദർശിക്കും. ഒക്ടോബർ മാസം 8-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വെച്ച് പൊന്തിഫിക്കൽ സർവകലാശാലകളുടെ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കും. ഒക്ടോബർ മാസം 14-ാം തീയതി രാവിലെ 10 മണിക്ക് അമോറിസ് ലെത്തീസ്യ എന്ന അപ്പസ്തോലിക പ്രബോധനത്തിന്റെ 10-ാം വാർഷികത്തോടനുബന്ധിച്ച് വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ വെച്ച് പരിശുദ്ധ പിതാവ് വിശുദ്ധ ബലിയർപ്പിക്കും. റഷ്യയിൽ സഭ സമാധാനത്തിനായി പാലങ്ങൾ പണിയണം, ആർച്ച് ബിഷപ്പ് ഗലഗർ. ഓഗസ്റ്റ് മാസം 24 മുതൽ റഷ്യയിൽ സന്ദർശനം നടത്തുന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായും ഉള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗലഗർ സമാധാനത്തിനായുള്ള ശ്രമങ്ങളിൽ സഭയുടെ പങ്കിനെ എടുത്തുപറഞ്ഞു. നേപ്പാളിൽ കുട്ടികൾക്ക് അടിയന്തര സഹായം ആവശ്യം, യുനിസെഫ് സംഘടന. നേപ്പാളിലെ രസുവ, നുവാക്കോട്ട്, ദാഡിംഗ് ജില്ലകളിൽ അപ്രതീക്ഷിതമായുണ്ടായ മിന്നൽ പ്രളയത്തിൽ 17,000-ലധികം കുട്ടികൾക്ക് അടിയന്തര മാനുഷിക സഹായം ആവശ്യമാണെന്ന് യുനിസെഫ് സംഘടന അറിയിച്ചു. പ്രളയത്തിൽ ഇതുവരെ 14 കുട്ടികളടക്കം 300-ലധികം ആളുകൾ മരണപ്പെടുകയും നിരവധി സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും തകരുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനം അനീഷ് ബാബു പാലമോട്ടിലിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

എഡ്വിൻ കരിക്കമ്പള്ളിൽ സംഗീതം പകർന്ന മറ്റൊരു ഗാനമാണ് ഇനി കേൾക്കുന്നത്. സുജൻ മലയിൽ വരികളെഴുതി ബൽറാം ആലപിച്ച ഈ ഗാനം നമുക്ക് കേൾക്കാം.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്ക്

പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേക്ഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.